ജാലാദി സാഹിത്യം, ബപ്പിൽഹരി മ്യൂസിക് കമ്പോസിഷൻ, എസ് പി ബാലസുബ്രഹ്മണ്യം ഗാനം, സൂപ്പർ സോങ് ബ്രഹ്മ മൊയിലഞ്ചി, FM 101.9.